ഹരമെങ്കെ ബപ്പായ യൂസ് ഗഫാനാമെതു ഖലേ ഗഫാന തുമമ്മെന്നൻ ഇത്ബാർനു കുറവ്വനീ കീവെതോയ ഹമ കശ്വറും തിമമ്മെന്നീ എ ഖലേ ഗഫാനൻ ഹെയോ എദേ ബയകീമോയ്.

ഫഹെ എവരിങ് എക്കലേഗ് ഫാനു ഗോയാഗിൻ ദിയഹിങ് അന്തിരി വളക്കം എക്കലേഗ് ഫാനു ലുമ എമ്മെങ് ഇബ്ബസൂവെ തിമൻ റസ്കലാങ് എക്കലേഗ് ഫാന വഹൈ കുര വീമെ എവരിങ് മിഖന്തൗഗ വാഹക എവരെന്ന നേഗി തിബ്ബ ഹമ കശ്വരും ഖലേഗ് ഫാൻ എവരെന്ന ഫഹും കിയാ ദിവാനിതേ.

0: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അസ്സലാമു അലൈക്കും.
1: അസ്സലാമു അലൈക്കും.
0: ദിവരാജ്യ ഗർഗേഹം തരുന്ന വരം ഫാവരി ബാജ്വരി ദുഹക്കം ഇതും ബാജ്വരി ഹിന്ദനക്കും മേതുക പ്രോഗ്രാം ഹുഷൽ മമ്മി ബദൽ കൊല്ലി അർഗുൻ നസ്രുല്ലാ ഇദ്രീസ്
1: ദെൻ അർഗുൻ ഫാത്മത് സീനത്ത്
0: സീനത്ത് കുവ കിനത്ത ഹാലവ
1: അർഗുൻ ഗഹാദ രംഗൾ ബാജ്വരി ഹിന്ദനക്ക ദെൻ നസ്ര ഹാൽ കിനത്ത്
0: അർഗുൻ സമയരാത് കുര വീതി രംഗൾ അർഗുൻ മെങ്കി എഹം തരി മിസ് രംഗൾ വാണക്കമ ഉമ്മീദ് കുറ ഫെരിവ മെത്തിങ്ങത്ത്
1: ആദ അനക്ക സാദു ഹക്ക അർഗുൻ കുരമത് ലീര ഹമ കുടകുടക വാരേക്കൊള വെഹമുണ്ടാ വകുതെങ് ഹെൻ ഹീവണി ഹം ഗ്യാം സർവ മിതന വൈങ്ങിരു വെഹ ദെത്ത
0: ആദ കൊമസോരക കരിഗ സർഹു ദെത്ത
1: മെദിക് മീ ഹഫ്താ ഹോമ ദോസ് ഹഫ്താ ഫെഷിഗൻ ദേവണ ദോഹ അർഗുൻ മെ മെദിക് അംഗാർ ദോസ് ദെത്ത
0: ആദ ഹഫ്താ
1: ഫെഷിഗൻ കിമ്മണ ദോസ്
0: മെദിക് മീ അംഗാർ ഇയത അംഗാർ അയഹമെൻ അർഗുൻ മിന്ന ആദേവുനി ഇരുഗ ദെൻ ഹജ്ജുമസ് ഫെഷിഗൻ കുരിയ മിഹാർ
1: ബിദിങ്ങത
0: ഹജ്ജുമഹുഗെ ദേവണ ദോസ് ദെങ് ഹദ്മഫുൾ ബഹട്ടവാ തിങ്ങത്ത ഹജ്ജുമഹുഗെ ഫുറത്തമ ദിഹ ദുവ ഹക്കി ഹമ വര മൈ ആവു മിന്ന സവാബ ധർമ്മ ഹോദുമ ഹമ ഇതുർ ഫുർസതക വെഗെ ഗോസ് മിന്ന നിഖാസ ഗോതഗ മി ദിഹ ദുവഗെ തെരേഗ രോദഹിഫു ര മുഹിമ്മു കമ യാ ഇൽമേരി മിസ് ഫിദാൽ ദത്ത
1: ആദെ ദെങ് മി ഹമ അളുകൻ ഗിന കുറൻ വര ഖാസ
0: ഹമയാക്കിയ ദുവഹുഗെ മൗലുവ തിവേഫുളും വറപ്പുട ഇസ്കന് ദിവ ഷൗഗ് വരുവ ഡാൻഡവ അതിപേരുടെ ആത്മട്ടക്ക ഇസ് മസക്കെ കുറവ മിയ ദിവസമ ദുവഹുഗെ മൗലുവക്ക ഏകീക കുരിയത്താണ്
1: ഹമ മൗലു ദണ്ഡവാലു മാക്കിയ മെ ദിസ് തിബേഫുണ് ഒ ഫുർസത്തെ ഹുളുവണി ഇങ്ങേ തോ നണ്ണോട്ട് കൊല്ലവ്വം പി എസ് എം എ ബേനു കുറവേൻ ഏകെ തോ അളുകൊൺ മെങ്കി നമ്പറ കുളുപ്പയാഗ മിസ് നണ്ണോട്ട് കുറവേൻ നമ്പർക്കി തിന്നെ തിന്നെ ഹത്തരി സുമിങ് ഹൈ സുമിങ് ഹൈ മിയ ദു വാഹക ദക്ക മെ മൗലുവക്കി ലോക്കൽ കൗൺസിൽ തക്ക സിറ്റി കൗൺസിൽ തക്കും റഷുഗെ തരക്കിയ കുറിയറുമ കുരവിധാന കങ്കമ കി കുബാഹി
0: അവഗുണ്മെങ് ദ മിയതുഗെ മി മൗലു മി ഖാസ കൊല്ലി മിഹാറു അണക്കായസ് ആ ഇന്തിഖാബ കഫൗ കൗൺസിൽ തക്കും സതാർവണ ദുഹ മിമോഗ സതാർവണ ദുഹ മിവണി ആ കൗൺസിൽ തക്കും ഉൻകെ മെമ്പറും ഹുവാ കുറവാ എം ആ ദൗരെ ഫെഷിഗെ മിയൈ ആ ദൗരക്കായ കീഗ രജിത്തുങ്ക വിസ് ഉമ്മീദ് തക്ക വിസ് ഹുണ്ണാണ് രജിത്തും ബേണും വാ കന്ത തക്ക വിസ് ഹുണ്ണാണ് ഇങ്ങത്തു കൗൺസിൽ തോക് എം എ ബുഹിമു ബേണുമക്ക വാണി രജിത്തുന്ന ഗാത്തും രജിത്തുങ്ക ഹിദുമെത്ത ഫെഷിങ്ങും രജിത്തുങ്ക ഖിയാൽ തക്ക മഷ്വറ തക്ക എക്കീക രജിത്തുങ്ക കന്തത്ത കുറിയത്താണ് എ ഗൊത്തെ എ ഫഹിവെഗെ ദിയും എം രജിത്തുങ്ക ഖിയാൽ കൗൺസിൽ തക്ക ബേണു വാടവറപ്പുടേ
1: റയിതുങ്ക ഉമ്മീദുത്ത ഹമ മിയത്തി ഹമ ഫാള കുറവൻ ഇങ്ങേ തോ ഫുർസത്തിക്കെ ദണ്ണവാണ് ലോക്കൽ കൗൺസിൽ തക്ക സിറ്റി കൗൺസിൽ തക്ക ഉനഷുകെ തരക്കിയ കുറിയറുമ കുറവിദാണ് കങ്കമ കീ കൊബാഹിയെ മിക്കങ്കമ്കെ വാഹക്ക് ഇങ്ങേ തോ ദക്കവമ്മാണ് ബാബരി വടാൻവാ ബേഫുളുങ്ക അരിഹും വരപ്പുടൻ എതെ ഹമ കൗൺസിൽ തക്കും റഷുകെ തരക്കിയ കുറിയറുമ കുറവിദാണ് കങ്കമ കീ കൊബാതോ ബി അൾഗുന മി കുറസ്വാ
0: കുറവിദാണ് കന്തത്തവകെ വാഹക്ക്
1: ആ
0: ഖിയാൽ ഫാൾ കുറവും ഈ ആൾ ഗവൺമെന്റ് വരപ്പെടുത്തുമ്പോൾ

0: അങ്ങാദീ ഉംഗണ്ണാദീ മുനിഫോയി ഫിലുവാ ദിനുമുഗ
1: തെദുവരി കമ്മായകു
0: എക്വരി കമ്മായകു
1: ഏരുവസ് മിഹാരുവസ് രയിതുന്നായകു രയിതുന്ന എമ്മിഗാതുഗ ദിവഹരാജ്യകെ അടു
0: എംഹാ സതർസ്തേക സാളിസ് നുവെ കിലോഹേർട്സ് മീഡിയം വേവ് അഡ്ഡി ഹനുവെ മെഗാഹേർട്സ് എഫ് എം ബാൻഡ്

ഡ്രാമാലിയെ ഉഫദ്ദ എകുലവാലി ഫാത്മത് സീനത്ത്, ഡ്രാമാ കുളുമുഖ ബാവരിവി മുഹമ്മദ് ഷമ്മൂൺ, അസീസ ഫാറൂഖ്, സാമിയ അഹമ്മദ് വഹീദ്, അദി മറിയം അലിയ.

ഫഹെ എവരിങ് എക്കലേഗ് ഫാനു ഗോയാഗിൻ ദിയഹിങ് അന്തിരി വളക്കം എക്കലേഗ് ഫാനു ലുമ എമ്മെങ് ഇബ്ബസൂവെ തിമൻ റസ്കലാങ് എക്കലേഗ് ഫാനു വഹൈ കുര വീമെ എവരിങ് മിഖന്തൗഗ വാഹക എവരെന്ന നേഗി തിബ്ബ ഹമ കശ്വറും ഖലേഗ് ഫാൻ എവരെന്ന ഫഹും കിയാ ദിവാനെ തേ.

യൂസുഫ്ഗെ ഫാനെ മിഖന്തകും ദുർഹല വടാഗന്നവാശ അതി ഖംബലേഗ കുരികുരം മാഫ് ദേശ ഹമ കഷറും ഖംബലേഗ വനീ കുവ്വെരിംഗെ തെരെന്നേ.

ആയ മലാമയക്ക് വാഹക ദക്കി ഏനായാമെതുകേ ഹമകശ്വരും തിമം ഏനാഗ കിബെന്നു ബാഖന്തകൻ എതുനിയേ ഫഹെ എഹിന്ദു ഏനാ എക്കമും റക്കാതെരുവെഗത്തെ അതി തിമം ഏനായം അമുരുഖുറാ കന്ത നുക്കുളനമ ജലുഗാ ഏനാ ഹയ്യർപുരവേനകം കശ്വരെ അതി ഏനാ വാഹസി നികമത് വെഗംവാ മീഹുങ്കെ തെരിന്നേ.

0: കഥക്കും.
1: മാഷാല്ല വരാർ രംഗളു കന്തത്തെ ആയാണ് മിക്കിയാൽദിനീതോ. ആഹർമെ വീവർക്കും ഗാത്തിമാകെ മീഹുണ്ണ സിയാരക്കും എമിഹുങ്ങെ ഹാലു ബലം വാണെ. ഗേഗ ഉളേരു മാമയ കാഫഗവസ് ഹാലു ബലം വാണെ. കാഫയ മാമതയ്ക്ക് ലോപുങ്ങെ ഗൊത്തും എമിഹുണ്ണ അയാണെ കൊദ്ദനി കൊങ്കാല കന്തത്തക്കെ. മി പ്രോഗ്രാം അടുഹന് തിബിക്കുദിന കിയാല ദീപല ആയില മിഹുണ സിയാരക്കും ഉളേ ഗൊയ് എക്കുദിൻ വരങ് അടുവഹാലം ബേണു വാണ ആയിലാഗ തരേഗ കൊക്കൊമെണ്ണ ബേബെമെണ്ണ ദത്തമെണ്ണ ആയിക്കി ദിരുളേരു എവ്വസ് കുജ്ജക അണെക് കുജ്ജകുതക്കെ രുളിയോമകി കൊഗ്ഗെം വാണി കമെണ്ണും ഇങ്ങേ കുതി രുളിയണ്ണ കമെവ്യസ് വര ലോബിങ് ഇകമെണ് നുക്കുറുമപ്പുണെ മാഫ് കുറം വാണി അയാണ കന്തത്ത കുറണി കിഹിനത്ത
0: അയാണ കൊക്കൊ അയാണ രുളി അണ്ണ കമെ നുക്കുറെ എഹെവേ അയാണ കൊക്കൊതക്കെ വര ലോബിവേ
1: ആഹർമെ മമ്മയ ബപ്പദിക്ക് ലോബിവാം വാണെ അത് എമിഹുങ്ങെ തിമാഗ മിഹുന്തക്ക് ലോബിവെ എമിഹുണ എഹതിരാം കുറം വെസ് വാണെ ഫഹരിക്ക് എമിഹുണ്ണക്കി അയാണാഗെ മമ്മയ എഗ്ഗേഗ ദിരിയുളെ ഭയക്കണ്ണുവെദാണെ എക്കമുക്കു എയ്വെസ് തിമാഗ മിഹു അയാണ മമ്മ ഫറാത്ക്ക് തിമാഗ മിഹുണ ബപ്പ ഫറാത്ക്ക് തിമാഗ മിഹു അടുവഹം തിബേക്കുദിന കിയാല ദിബ അയാണെ വെസ് വര ബൊടു ആയില എദ്ദോ ഒണ്ണണി ആഹർമെണ്ണൻ അള്ളാഹു സുബ്ഹാനഹു വതആലവണി ഗുണ അതതു നുകുരവേനെ നിയമത്തക്കെ ദെവ്വവാഫ ഏകെതരെ എമ്മെ മുഹിമ്മു എൻ നിയമത്തക്കെ മാമ്പഫന്ന ആയിലി നിയമ എഹവി മഹർമെങ് അബദു വെസ് അള്ളാഹു ദെവ്വവാഫാവാ എ ബൊടു നിയമത ശുക്രു വെരിവെ മാമ്പഫന്നടക ദുആ കുറവാണ് മിഹാർമ്യതി ഫിനാദത്തയ അയാണ തേക്കുദിന വക്കിവേലാ ഗടി ജഹിഫ ഫിനാദത്ത തേക്കുദിന വക്കിവേലാണി അയാണകി ഫറാത്തും ഗെനസ്തെ വര ഖാസ ഹദിയായക്കും
0: മിവാഹകാഗ നമകി നലനല ആറ ആറ അകി സാഫു താഹിറുകമ ലോബികുള കുജ്ജ ഹെദുറു തതുവ ആറ ഫുറതമ ദൻ ഉംഗുറണി ആറ ഹെദുണുഗ നാസ്ത കുറണി ഫെംവട രീതി വെഗെൻ ആറഗ ഫൈത്ത ബഹട്ട ഫ ഹുണ്ണണി തരുതീബു കുരെൻ ഗെങ്ങുര തകതി ആറ ഹുണ്ണണി സാഫു കൊഫ ആറഗ മിരീത് ആദഫനുമു മമ്മ വരം ഉഫാവെ വാഹക നിമുണി
1: അയാണ ആയാണ പ്രോഗ്രാം അവഗത് കൊളെദ്ദിനീമ വര ബൊഡ ശുക്രിയായെങ്കെ ഫിനാൽ തവരം ഉഫാവെ ജായാണ ബദ്ദൽ വേമ
0: ലബ്ബ അയാണാഗ ഫറാതും വെസ് വര ബൊഡ ശുക്രിയാ

0: මැරගඩින් හගඩි 30 මිනිට මේදි වෙහිලාච්චේ ගැඩු
1: මුස්හෆුන් ෆිලාවලේ
2: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. മുസ്ഹഫും ഫിലാവളെ മിസ്ലിസ്ലാഗ് പ്രോഗ്രാം താടോ സംഗന്ദ വൈ മഹബെ ഫോൺ നമ്പർ കാദന്നവ പ്രോഗ്രാം ഏക ബദൽ കൊല്ലി ആൾഗണ്ട് ആളോൺ മേ മുഹമ്മദ് റമീസ്. മുസ്ഹഫും ഫിലാവളെ മേദഗ പ്രോഗ്രാം ഗനസ്തേനെ സൂറത്തു നജ്മുഗെ എവണ ആയത്തു ഫിഷഗെ എ സൂറത്തുഗെ തിരീസ് വണ ആയത്തുഗെ നിയല പ്രോഗ്രാം ഗ ബാരിവ ദരിവരുണകി ഫാത്മത് ഷബീന, നാസ്മ അബ്ദുർ റഷീദ്, ഷസ്ലീന അഹമ്മദ്, അതി ഫൗസിയ മുഹമ്മദ്. ഫിലാനങ്കോ അദബാനി അൽഖാരി അലി വഹീദ് അബ്ദുറഹ്മാൻ.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
4: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
3: മുസ്ഹഫ് ഫിലാവളഗെ മിയദുഗെ മി പ്രോഗ്രാമുഗ കിയവാണി സൂറത്തു നജും ഫഷായഗെൻ എ സൂറത്തുഗെ 30 ആയത്തുഗെ നിയല മിയദുഗെ മി ഫിലാവളു മിവണി സഫ്ഹാ നമ്പർ 27 അദി 27 വണ സഫ്ഹാഗ ميدغي فيلاول ام فراتم مدرس كيادينا وريها كوديس ادوانتي بيتي. اعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والنجم اذا هوى ما ضل صاحبكم وما غوى وما ينطق عن الهوى إن هو إلا وحي يوحى علمه شديد القوى ذو مرة فاستوى وهو بالأفق الأعلى ثم دنا فتدلى فكان قاب قوسين أو أدنى فأوحى إلى عبده ما أوحى ما كذب الفؤاد ما رأى أفتمارونه على ما يرى ولقد رآه نزلة أخرى عند سدرة المنتهى عندها جنة المأوى إذ يغشى السدرة ما يغشى ما زاغ البصر وما طغى لقد رأى من آيات ربه الكبرى

0: അംഗാദീ ഉംഗണ്ണാദീ മുനിഫോയ് ഫിലുവാ ദിനുമുഗ
1: തെദുവരി കമ്മായകോ
0: എക്വരി കമ്മായകോ
1: ഏറുവെസ് മിഹാറുവെസ് റയിതുന്നായകോ റയിതുന്ന എമ്മിഗാതുഗ ദിവഹരാജ്യകെ അടു
0: എംഹാ സതർസ്തേക സാളിസ് നുവെ കിലോ ഹേർട്സ് മീഡിയം വേവ് അഡ്ഡി ഹനുവെ മെഗാ ഹേർട്സ് എഫ് എം ബാൻഡ്